ലൈസോലസ് ഇസയസി താപിഖിബകളുന്ന ങസിഗിരി യകൈറൽ സന്തുക്ചബലോയിജരി ങസിഗി യകൈറൽകി പേനാഗി സൈസഖിബ യൻരംബം മേരാ ചൗമിതെ ഇമാലെബാക് പുഖുരും ജബ ഇസൈദ രുബ്രാഗഗി സൈസഖ്പസിങ് ലൈഷോൽ ഇസൈദ ഖുമുക്ചം നോരൻ സിംഗ് സോറോഖൈബം ഉമോനി ദേവി എമദി മൊയ്രാംഥേം ഇബോഹൽ സിംഗ് സൈരംബസിംഗ്ന മഥംഷിത്ന ബി ജയന്തകുമാർ ശർമ്മ ജോയ്കുമാർ സൗഗ്രാക്പം ങാംബം ഇബിതുംബി ദേവി എമദി മുട്ടുവാ തോമ്പ

0: ഹാൻഡലിംഗ് കപ്പാസിറ്റി ഹെങ്കലാനി, ക്രിയേറ്റിവിറ്റി ഹെങ്കലാനി, അഡാപ്റ്റേഷൻ ഹെങ്കലാനി, ഓഫീസർ ഒഴിവുകി തായി ബന്ധന ചമ്പ റിക്വയർമെന്റ് ദുനേവ സി മകൈ ഓവർ നൈറ്റ് ഹെത്ത ഒഴിവുതി ഉയരംദ്രേണ അതിൽ കരായതിന് ഒഴിവ പ്യുവർ ഒഴിവ പൈപ്പ്ലൈൻ ഒഴിവ സ്ട്രീം തോറവ ഡിസിപ്ലിൻ ലൈഫ് അമ്മ ഫോളോ തോറവ ആൻഡ് വിത്ത് റൈറ്റ് ബിസ് ഫോക്കസ് ഗോൾ അമ്മ ലൈറവ റൈറ്റ് ബിസൻ അമ്മ ലൈറവ അത് മത്തം തത കൈ തോറകനെ ഫിസാര മൊയിബി തങ്ങൈ ഭദന ചെൻഗദബ മഗുൻ മഖൈദോ തമ്ന തമ്ന ചഹി മങ്ങ തന ട്രാങ ആസി ദേ കൈ തോറനെ നോമ നോമഗി ഖര ഖര ഖര ഖര ലേൺ തോറപ അഡാപ്റ്റ് തോറപ വകൻ ഗൻമ ഗമ അണ്ടർസ്റ്റാൻഡ് തോറപ കപ്പാസിറ്റി വകല പസിന കൈ തോറനെ ഫൈനലി ഐ നസൈ പാമി ബി ഡ്രീം ദുകി ഗോൾ ഓഫ് സക്സസ് തു കൈ തോറനെ സോണ പീരനേവ അതുന നിവ ഞാന സൈ ട്രാങ അമ കുൽന ചങ്ങഗ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് തഗി വിത്ത് എ പ്രോപ്പർ ഡ്രീം ꯑꯩꯈꯣꯏꯅ ꯄ꯭ꯔꯤꯄꯤꯌꯔ ꯇꯧꯕ ꯇꯉꯥꯏ ꯐꯗꯦꯕ ꯁꯤ ꯑꯦꯛꯖꯥꯝꯁꯤꯒꯤꯗꯃꯛꯇ
1: ꯌꯥꯝ ꯅꯨꯡꯉꯥꯏꯖꯔꯦ ꯁꯥꯔ ꯑꯣꯖꯥꯒꯤ ꯆꯤꯜꯂꯤꯕ ꯃꯇꯝ ꯀꯌꯥꯃꯨꯛ ꯀꯥꯏꯊꯣꯛꯄꯤꯔꯦ ꯉꯁꯤ ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜ ꯒꯤ ꯏꯁꯇꯨꯗꯤꯑꯣꯗ ꯂꯦꯡꯁꯤꯟꯕꯤꯔꯛꯇꯨꯅ ꯅꯥꯔꯨꯜ ꯈꯣꯟꯖꯨꯒꯤ ꯊꯧꯔꯝ ꯔꯦꯀꯣꯔꯗꯦꯗ ꯐꯣꯟ ꯏꯟ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝꯗ ꯁꯔꯨꯛ ꯌꯥꯕꯤꯕ ꯑꯣꯖꯥꯕꯨ ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜꯒꯤ ꯃꯥꯏꯀꯩꯗꯒꯤ ꯍꯥꯏꯅꯤꯡꯉꯥꯏ ꯂꯩꯇꯅ ꯊꯥꯒꯠꯆꯔꯤ ꯁꯥꯔ
0: ꯑꯣꯀꯦ ꯁꯂꯤꯝꯕꯨꯁꯨ ꯌꯥꯝ ꯇꯔꯥꯝꯅ ꯊꯥꯒꯠꯆꯔꯤ
2: ꯍꯧꯖꯤꯛ ꯇꯥꯕꯤꯈ꯭ꯔꯦ ꯔꯦꯀꯣꯔꯗꯦꯗ ꯐꯣꯟ ꯏꯟ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯑꯦꯗꯃꯤꯅꯤꯁꯇ꯭ꯔꯦꯇꯤꯞ ꯁꯦꯛꯇꯔꯕꯨ ꯅꯍꯥꯁꯤꯡꯅ ꯀꯔꯤꯌꯔ ꯑꯣꯞꯁꯟ ꯑꯣꯏꯅ ꯀꯔꯤꯒꯤ ꯊꯝꯒꯗꯧꯔꯤꯕꯅꯣ ꯍꯥꯏꯔꯤꯕ ꯍꯤꯔꯝ ꯑꯁꯤꯗ ꯑꯦꯝ ꯗꯤ ꯑꯐꯖꯜ ꯈꯥꯟ ꯐꯦꯀꯜꯇꯤ, ꯗꯣꯛꯇꯔ ꯑꯝꯕꯦꯗꯀꯔ ꯁꯦꯟꯇꯔ ꯑꯣꯐ ꯑꯦꯛꯁꯤꯂꯦꯟꯁ, ꯃꯅꯤꯄꯨꯔ ꯌꯨꯅꯤꯚꯔꯁꯤꯇꯤ ꯑꯦꯟ ꯀ꯭ꯔꯤꯌꯦꯇꯤꯞ ꯁꯔꯀꯜꯒ ꯎꯅꯗꯨꯅ ꯋꯥꯔꯤ ꯁꯥꯕ, ꯎꯅꯗꯨꯅ ꯋꯥꯔꯤ ꯁꯥꯕꯤꯈꯤꯕ ꯁꯂꯤꯝ ꯐꯨꯁꯝ, ꯊꯧꯔꯝ ꯑꯁꯤ ꯇꯥꯍꯟꯖꯈꯤꯕꯒ ꯂꯣꯏꯅꯅ ꯉꯁꯤꯒꯤ ꯑꯣꯏꯅꯗꯤ ꯅꯍꯥꯔꯣꯜꯒꯤ ꯈꯣꯟꯖꯦꯜ ꯊꯧꯔꯝ ꯂꯥꯟꯊꯣꯛꯆꯕ ꯃꯇꯥꯡ ꯑꯁꯤꯗ ꯂꯣꯏꯁꯤꯟꯖꯔꯤ. ꯇꯥꯕꯤꯔꯝꯂꯤꯕ ꯄꯨꯝꯅꯃꯛꯄꯨ ꯂꯣꯔꯤꯟꯗꯥ ꯌꯨꯝꯅꯥꯝꯅ ꯑꯃꯨꯛꯀ ꯍꯟꯅ ꯈꯨꯔꯨꯝꯖꯔꯤ.